0: ഗുടിക്കിന് കലയാ
1: സ്വിറ്റി,
0: ഗുടവാലി ചാക്കിന് പീത്തി
1: സ്വിറ്റി,
0: ഉവജിതനാണ് കിന്ന കിച്ചയാ കിച്ചക്കേ മരിക്കുന്ന സിറ്റി.